0: You are listening to Madhura Geetam, the Sunday Club on 101.3 FM.
1: ഗുഡ് ഈവനിങ് ടൊറാൻറ്റോ, നമസ്കാരം. മധുരഗീതത്തിൻ്റെ എല്ലാ പ്രിയപ്പെട്ട ലിസണേഴ്സിനും ഇന്നത്തെ സൺഡേ ക്ലബിലേക്ക് സ്വാഗതം. മധുരഗീതം സൺഡേ ക്ലബ് ഇസ് പവേർഡ് ബൈ ബോബൻ ജെയിംസ് ഓഫ് സ്റ്റാറ്റ്ഫോർഡ് കിയ. ഇനിയുള്ള ഒരു മണിക്കൂർ കുറച്ച് നല്ല പാട്ടുകളും കുറേയേറെ വർത്തമാനങ്ങളും വിശേഷങ്ങളും വാർത്തകളുമായി ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ജെ കാർത്തിക് നിങ്ങളോട് കൂടെയുണ്ട്. ഞാൻ അടുത്തിടെ ഒരു വീഡിയോയിൽ കണ്ട ഒരു ചോദ്യമാണ്, അതായത് നിങ്ങൾക്കൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ജീവിച്ച ഈ ജീവിതത്തിലെ എല്ലാ മെമ്മറീസും നിങ്ങൾ ഡിലീറ്റ് ചെയ്യുകയാണോ ചെയ്യുക, അതോ ഇനി ഒരിക്കലും ഒരു മെമ്മറീസും ഉണ്ടാകാൻ പറ്റാത്ത ഒരു ജീവിതമാണോ നിങ്ങൾ ജീവിക്കുക. കുറച്ച് വഷള് പിടിച്ച ഒരു ചോദ്യം, ചിന്തിപ്പിക്കുന്ന ഒരു ചോദ്യമാണിതല്ലേ. അതായത് വുഡ് യു റാദർ ലൂസ് ഓൾ യുവർ മെമ്മറീസ് ഓർ നെവർ ബി ഏബിൾ ടു മേക്ക് എ ലൈഫ് വിതൗട്ട് എനി മെമ്മറീസ്. ഇതിൽ ഏത് ഓപ്ഷൻ നിങ്ങൾ ചൂസ് ചെയ്താലും ഒരു ഫ്രഷ് സ്റ്റാർട്ട് തന്നെയാണ് ലൈഫിന് നമുക്ക് ഉണ്ടാവുക. അതുപോലെ തന്നെ ഒരു വീക്കെൻഡ് ഒരു ഫ്രഷ് സ്റ്റാർട്ട് തരുന്ന ദിവസമാണ് ഞായറാഴ്ച. സോ ഇപ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 8 മണി കഴിഞ്ഞ് 2